0: നല്ല ബിസിയത്തിൽ കൂടെ നങ്ങ ആയത്തര എന്തര എതിര ഒരു ജവാബ്ദാരി എടുക്കണം അവർ. സോ അതേപോലെ നങ്ങൾക്ക് അങ്ങ് എന്തിരി കൊടുക്കു ഇഷ്ടമുണ്ട് ചെന്നു കണ്ടെ അങ്ങ് അതിരെ പുറത്ത് പറക്ക് എന്തൊരു പ്രയത്നം പറ്റേണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹകാരം കൂടെ കൊടുക്കണം അവർ. സോ ഇപ്പൊ നിങ്ങളെ ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കർണാടകത്തിൽ കൂടെ നശമുക്ത കർണാടക അഭിയാനം കൂടെ ആക്കിയിട്ടുള്ളത് ഖണ്ഡിതമായിട്ട് ഇപ്പൊ അഭിയാന വേറെ വേറെ രൂപത്തിൽ കുറെ ബന്ധു പോണ്ടു ബട്ട് നിങ്ങൾ ഇതിലെ ഏത് രൂപത്തിൽ എത്തും പോണ്ടായിരുന്നു
1: ഇത് നിങ്ങൾ പ്രേരണ എങ്ങനെ ചെന്നിട്ടെങ്കിൽ ഞങ്ങളെ കേന്ദ്ര സർക്കാർ ഭാരത് നശാമുക്ത് ഭാരത് ഒരു അഭിയാന ഉണ്ട് ആൾറെഡി ഉണ്ട്. അപ്പൊ അങ്ങക്ക് പൂരകമായിട്ട് മുന്നത്തെ പോലെ ഒരു ചണ്ഡീഗഡിൽ പഞ്ചാബിൽ കേന്ദ്ര ഗൃഹസചിവാലയത്തെ ഗൃഹസചിവ അവിടെ നടപ്പാടിത പ്രോഗ്രാം ഒരു ഈ ഡ്രഗ് സാഗാട്ട ഈ മാദക സാഗാട്ട പിന്നെ ആഭിസയത്തിൽ നടന്ന ഒരു പ്രോഗ്രാം അവിടെ കേന്ദ്ര സർക്കാർ ചിലർ ഈ ഒരു വിഷയത്തിൽ നിങ്ങ സ്റ്റേറ്റ് രാജ്യ പിന്നെ വേറെ ആഡലിത്തം എന്തെല്ലാം ഉണ്ട് അത് എല്ലാം സഹകാര തരണം ഈ വിഷയത്തിൽ സീറോ ടോളറൻസ് എടുക്കണുണ്ട് ചെന്നിട്ടെങ്കിൽ ഇങ്ങനത്തെ കണ്ടെത്ത നിർദ്ദയമായിട്ട് നീ ആക്ഷൻ എടുക്കണം.
0: ഓക്കെ,
1: അപ്പൊ നിങ്ങ സർക്കാരത്തേക്ക് പൂരകമായിട്ട് ഈ ദേശത്തെ അഭിവൃദ്ധിക്ക് പൂരകമായിട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ ഒരു നശാമുക്ത കർണാടക ആൾമാരെ ഈ വിഷയത്തിൽ എജ്യൂക്കേറ്റ് ആക്കും അങ്ങ് ജാഗ്രതി മൂടുപാട്ടകും നിങ്ങൾ തപ്പിട്ട് ഇതിൽ മുട്ട പോത്തീരാ ചെന്ത് അങ്ങ് അരിപ്പാട്ടകും ആര് ആൾറെഡി അതിൽ മുട്ട പോയാണ് ആര് അതിൽ മുട്ട പോയിട്ടില്ല ദൂരത്ത് കണ്ടാണ് തപ്പിട്ട് അതിലെ മുട്ട പോകണ്ട ചില ഒരു സന്ദേശം കൊടുക്കുക അതിലെ വിഷയത്തിൽ പേടി ഉണ്ടാക്കുക ഞങ്ങൾ വേറെ വേറെ കാര്യക്രമ ആക്കിയോണ്ടുള്ള റാലി
0: പ്രത്യേക മൊഹല്ലത്തെങ്കിലും ജവാബ്ദാരി എങ്ങനെ വേണി പ്രത്യേക മൊഹല്ലത്തെ കമ്മിറ്റി അത് എന്തൊരു ചെണ്ടാറ്
1: അത് അത് ആ ഒരു ഞങ്ങൾ ഫസ്റ്റ് ഒരു ഒരാൾ കോലാക്കി അപ്പൊ അയാൾ അതേ ചെന്ത് ഞങ്ങളെ മൊഹല്ല എന്തുണ്ട് ഞങ്ങളെ ജമാഅത്ത് എന്തുണ്ട് ആ ജമാഅത്തിൽ എല്ലാ സഹകാര
0: ഖണ്ഡിതമായിട്ട്
1: നിങ്ങ ഇങ്ങനത്തെ പ്രോഗ്രാം ആക്കറിയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തണ്ട അപ്പൊ ഞങ്ങളുടെ എത്തുക മാത്രം ബാക്കിയില്ലേ ഈ സൊസൈറ്റിയിൽ എല്ലാവർക്കും ഈ മാതൃക വസന മുക്ത സമാജം എല്ലാവർക്കും അപ്പൊ ഞങ്ങൾ എവ്രി ഒരു പ്രത്യേക ഒരു ജമാഅത്തിക്ക് പ്രത്യേക ഒരു മൊഹല്ലത്തിക്ക് പോയിട്ട് അവിടെ കമ്മിറ്റി ഉണ്ടാക്കിത്ത് ഞങ്ങൾക്ക് അങ്ങനെ എച്ചറാക്കിയിട്ട് കണ്ടിട്ടെങ്കിൽ ഏതേത് വിധത്തിൽ ഇത് ബണ്ടിട്ട് ചെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തടവ് സാധ്യമല്ലോ ഇനി ഡ്രഗ് സാധാട്ടാക്കറങ്ങ പെഡ്ലേഴ്സ് ഉണ്ട് ചെല്ലുക അങ്ങനെ നിങ്ങൾ ഉയരത്തിലേ എത്താത്ത പോലെ
0: തടയാണ്
1: തടയുടെ പ്രയത്നം സർ നിങ്ങൾ ഈ സ്വരസുലഭല്ല ഇത് ഒരു ഇന്റർനാഷണൽ റാക്കറ്റ് ആയിട്ട് ഇക്കർ ചെറിയ പൈസല്ല ബില്യൺസും മില്യൺസും ബില്യൺസിൽ നടക്കുക ഡോളറിൽ നടക്കുന്ന വയ്യാട്ടായ സബല് അത്രയും സ്ട്രോങ് റാക്കറ്റ് ആയിട്ട് ഇക്കർ അപ്പൊ അതിന് പൊട്ടുപാട്ടാകും എല്ലാവരും പ്രയത്നം വേണം അവർ നാളെ മക്കളെ വെച്ചവാക്കും ഇതെല്ലിൻ്റെ അടുത്ത് ഈ മൊഹല്ലാത്തെ ആൾമാരെ പറ്റി ഒരുത്തരെ
0: ഓരോ രാജ്യത്തില് എങ്ങനത്തെ ഡ്രഗ്സ് സേവന ആക്രമങ്ങൾ ഉള്ളാരണ്ട് കൂടെ ഗുന്തിക്കില്ല ആയിസമ്പോൾ ഇങ്ങനത്തെ ഓരോ കാര്യക്രമം ആക്കിണ്ടായെങ്കിൽ പെണ്ണുങ്ങളില് ആണുങ്ങളില് അങ്ങക്ക് ഓരോ ഇതിനെ പറ്റി ജാഗ്രത മാഹിതി കൊടുത്തിട്ടുണ്ടായെങ്കിൽ അങ്ങനത്തെ ഒരു ജാഗ്രത ഉണ്ടാവും. സോ ഖണ്ഡിതമായിട്ട് അങ്ങനെ മക്കൾ അതിരെ പോവാത്ത പോലെ തടയോഗുള്ള ഒരു പ്രയത്നം ഖണ്ഡിതമായിട്ട്
1: എന്തൊക്കെ ആക്കുന്നു ചെന്നിട്ടെങ്കിൽ കഴിഞ്ഞ ജൂണിൽ ഇതേ സെൻട്രൽ ലോസിയസ് കോളേജും സേരിട്ട് ജില്ലാ പഞ്ചായത്ത് കുട്ടികൾ സേരിട്ട് ഒരു പ്രോഗ്രാം ആക്കി ഈ ഇതേ ഇതേ വിഷയത്തിൽ. അപ്പൊ ഒരു ഡിസി കെ വി രാജേന്ദ്ര അയൽചന്ദ് ഈ സ്വര മെയിനായിട്ട് എടുക്കുന്നത് യൂത്ത് ആയിട്ട് കറിയിട്ട് യൂത്ത് എവിടെ സ്വര ഇങ്ങനത്തെ മാതൊക്കെ സാഗാട്ട കണ്ടിട്ടുണ്ടായി ആരെങ്കിലും വിഷയങ്ങൾ അറിയുന്നുണ്ടായെങ്കിൽ അതിന് ഇൻഫർമേഷൻ ആഡലിത്തേക്ക് തരണുണ്ട്. എന്താ ചെന്നിട്ടെങ്കിൽ യൂത്ത് ആയിട്ടിക്കൽ ഈ സമാജത്തെ കണ്ണും കാതുണ്ട് ഈ സമാജത്തെ കണ്ണും കാത് യൂത്ത് ആയിട്ടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആക്കുന്ന സ്വര ആയിട്ടിക്കുന്നുണ്ട് അപ്പൊ ആ എല്ലാ വിഷയത്തും ഫാക്ടറും മനസ്സിൽ വെച്ചിട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ ഒരു സ്വരത്തേക്ക്
0: യെസ് ഓക്കെ. ഏതേത് കാര്യക്രമ ആക്കിയിട്ടുള്ളാറ് ഇപ്പൊ ഔത്തൂക്ക് ഭേട്ടി കൊടുത്തോണ്ടുള്ളാറ് അത് എങ്ങനെ ഏത് രൂപത്തിലായിട്ടുണ്ട് ഞങ്ങളെ ദക്ഷിണ കന്നഡത്തിൽ എങ്ങനെ ഇതൊരു കാര്യക്രമമായിട്ടുണ്ട്?
1: ദക്ഷിണ കന്നഡത്തിൽ ഒരു ജാഥ ജില്ലാ ജാഥ എല്ലാ റായത്തിലും ഇതിനെ ബഗ്ഗെ എത്ര ആൾമാർഗത്തി നിങ്ങക്ക് പറ്റിയ ഔത്തൂക്ക് പോകും സാധ്യമല്ലേ.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: లిమిటెడ్ రిసోర్స్ ఎక్కువ. అండ్ అవర్ పల్క బాగా బాగా ఇతర స్పీడ్ ఎత్త ఇవాళ ఏడు ముఖాంతర ಇಡೀ ಜಿಲ್ಲೆ ರಾಮಾರು ಅವತ್ತು ಗೆತ್ತೋ ಸಾಧ್ಯ ಉಂಟು. ಇದೂ ದಾರಿ ಐಟಿಕ್ಕರು
0: ಖಂಡಿತ.
1: ಅದೇಪೋಲೆ ಈ ಪೋಸ್ಟರ್ಸ್ ಹ್ಯಾಂಡ್ ಬಿಲ್ಸ್ ಇವತ್ತೆಲ್ಲ ಅವತ್ತು ಗೆತ್ತ ಪಾಟಿತ್ತು ಆಲ್ಮಾರ್ನಿಂಗ್ ಒರಗ ನೀಕೊಳ ಟೈಮ್ ಚಂತು ನಂಗೆ ಎಚ್ಚರ ಆಕ್ರೆ ಬೋಲ್ತೆ ಕಾರ್ಯಕ್ರಮ ಚರ್ಚೆಯ ಪ್ರೋಗ್ರಾಮ್ ಈ ಎಲ್ಲ ಇದು ನಿರಂತರ ಐಟಿಕ್ಕು. ಈ ವರ್ಷವೂ ಹಾಕುವ ಬಂದ ವರ್ಷವೂ ಹಾಕುವ ಇದು ನಿರಂತರ ಈ ದೇಶದಲ್ಲಿ ಎತ್ತರ ತೋಳ ಈ ಒಂದು ಬಿಲ್ಲು ಪಿಡುಗೊಂಡ ಅದು ತೊಲಗರವರು ತೊಳನಾಗ ಈ ಕಾರ್ಯಕ್ರಮ ಹಾಕುವ
0: ಸಾಮಾಜಿಕ ಹೊಣೆಗಾರಿಕೆ ಅಂತ ನಂಗೆ ಭಾವಿಸಿ ಹೇಳ್ಕೊಂಡು.
1: ಎಸ್,
0: ಸೊ ಅಪ್ಪ ಮಾತ್ರ ನಂಗೆ ಇವರ ಮದ್ಯ ವ್ಯಸನ ಮುಕ್ತ ಸಮಾಜ ನಿರ್ಮಾಣ ಹಾಕೋದು ಸಾಧ್ಯ ಉಂಟಲ್ಲೋ. ನಂಗೆ ಕಾರ್ಯಕ್ರಮದ ಟೈಮ್ ಕೂಡ ತಿಂದುಂಟು ಬಂದುಂಟು. ಲಾಸ್ಟ್ಗೆ ಆ ಕೇರಿಗೆ ಎಂದ್ರೆ ಚೊಲ್ಲೋಗಿ ಇಷ್ಟಪಟ್ಟಾರು ಅವ್ರ ನಲ್ಲೋರ ಸಂದೇಶ ನಂಗೆ ಶ್ರೋತೃ ಮಾರ್ಗಂ ಮಾದಕ ವ್ಯಸನಿ ಸೇವನೆ ಹಾಕಿಂಟು ನಂಕುಂ ಆಕ್ರೆ ಆಕಾತಂಕುಂ ಸೊ ಅದೇ ಫಲಮೆ ಎನಿ ನಂಗೆ ವಿದ್ಯಾರ್ಥಿ ಮಾರ್ಗಂ ಎಂದ್ರೆ ಚೊಲ್ಲೋಗಿ ಇಷ್ಟಪಟ್ಟು
1: ಮಾದಕ ವ್ಯಸನತೆ ವಿರುದ್ಧ ಅವರ ಅಭಿಯಾನ ಹಾಕಿಂಟುಲ್ಲ. ಅಪ್ಪ ಇದು ಅವರು ಬಾಕಿ ಎಲ್ಲ ಕಾರ್ಯಕ್ರಮ ಬಲ್ಲ ಇದು ಅವರು ಕಾರ್ಯಕ್ರಮ ಅಂತ ಆಲ್ಮಾರು ಬೇರಿಕಂಟು ಸೊಂಟಲ್ಲ ಆರೇ ಹಾಕಟ್ಟು ಹಿಂಗ ತೋರ ಕಾರ್ಯಕ್ರಮ ಹಂಗಲ್ಲೊಟ್ಟಿಗೆ ಈ ಜಿಲ್ಲೆಯ ಎಲ್ಲ ಆಲ್ಮಾರು ಚೇರಿಯವನು ಬೆಲ್ಲಿಯವನು ಎಲ್ಲರೂ ಆಲಿಂಗ ಪೆಲ್ಲಿಂಗ ಪ್ರತಿ ವರ್ತವು ಸಹಕಾರ ಹಾಕೋ ಈ ಸಹಕಾರದ ಇಂಪಾರ್ಟೆನ್ಸ್ ಎಂದ್ರೆ ಚಂದಂಟಾಗಿ ಇದು ನಿಮ್ಮ ಅವತ್ತಿನ ಬೆಳ್ಚ ನಿಮ್ಮ ರಾಯತೆ ಬೆಳ್ಚ ಅದು ಉಲಿಪಾಟ್ರದ ಐಟಿಕೆ ನೀವಾದ್ರೆ ನಾವು ಬೆಳಿಟ್ಟು ಹಾಕೊಂಡು ಕಂಡಂಟಾಗಿ ಬೆಳ್ಚ ಪೋಂಡಿದೆ ನಿಮ್ಮ ರಾಯತೆ ಅದು ಆ ಪೂರ್ವ ಬೆಳ್ಚ ಅದು ವಾಪಸ್ ಖಂಡಿತವಾಗಿ ಕೆಟ್ಟಲ್ಲ.
0: ಎಸ್, ಓಕೆ. ಭಾರಿ ಅವರು ನಲ್ಲವರು ಮಾಹಿತಿ ಆ ಕೆರೆಗೆ ಕೂಡ ಚೆನ್ನಾರು. ಒಟ್ಟಾರೆ ಇತ್ತು ನೀಲೆ ನಶಾಮುಕ್ತ ಕರ್ನಾಟಕ ಅಭಿಯಾನ ಎಂದ್ರುಂಡ ಅದು ಯಶಸ್ವಿ ಆಗಿಟ್ಟು ಶ್ರೋತೃ ಮಾರೇ ನಂಗೆ ಸಮಾಜದ ವಿವಿಧ ಸ್ಥರತೆ ಆಲ್ಮಾರು ಅದೇ ಫಲ ನಂಗೆ ಸಮುದಾಯದ ಆಲ್ಮಾರು ಕೂಡ ಈ ಸಾಲಿಡಾರಿಟಿ ಯೂತ್ ಮೂಮೆಂಟ್ ಕರ್ನಾಟಕ ಎಂದ್ರವರು ನಲ್ಲವರು ಅಭಿಯಾನ ಏರ್ತೊಂಟುಂಡ ಸೇ ನೋ ಟು ಡ್ರಗ್ಸ್ ಖಂಡಿತ ಮಾಹಿತಿ ಇದಕ್ಕೂ ಕೈ ಜೋಡಿಸೋಣ ಅವರು ಇದರ ಯಶಸ್ವಿಗೂ ಕೂಡ ನಂಗೆ ಆ ಕಾರಣಕರ್ತರ ಅವನು ಚೊಲ್ರಂಕೆ ತೋರ ವಿಚಾರ ತೊಟ್ಟಿಗೂ ಮಾದಕ ವ್ಯಸನ ಮುಕ್ತ ಸಮಾಜ ತೋರ ನಿರ್ಮಾಣ ಹಾಕೋಗಿ ಎಲ್ಲರೂ ಕೂಡ ಸಹಕಾರ ಹಾಕ ನಂಗೆ ಪಲ್ಲೀರೆ ಮೊಹಲ್ಲ ಕಮಿಟಿಲು ಕೂಡ ಅವರವ್ರ ಕಮಿಟಿ ಉಂಡಾಕಿತ್ತೆ ಅವಡಂ ಕೂಡ ಈ ಮಾದಕ ವ್ಯಸನತೆ ವಿರೋಧ ಮಾಹಿಟ್ಟು ಅವ್ರು ನಲ್ಲೋರು ಪ್ರೋಗ್ರಾಮ್ ಸಾಕರಂಕೆ ತೋರು ಪ್ರಯತ್ನ ಪ್ರತಿಯೊರು ಮೊಹಲ್ಲತ್ತಲ್ಲಿ ಹಾಕೊಂಡು ಚೊಲ್ರಂಕೆ ತೋರು ನಲ್ಲೋರ ಫಲಕ ತೊಟ್ಟಿಗೂ. ಸೊ ಇಂಡತೆ ಮೈಕತ್ ಮೂಲಕ ಕಾರ್ಯಕ್ರಮ ಇಪ್ಪಾಟಿ ಉಂಟಲ್ಲೇ ಸಾಲಿಡಾರಿಟಿ ಯೂತ್ ಮೂಮೆಂಟ್ ದಕ್ಷಿಣ ಕನ್ನಡತೋ ತಫ್ಲೀಲ್ ಯು ಇದರ ಅಧ್ಯಕ್ಷರಾಗಿಟ್ಟುಲ್ಲ ತಫ್ಲೀಲ್ ಯು ಮಾದಕ ವ್ಯಸನಮುಕ್ತ ಸಮಾಜದ ವಿಷಯದಲ್ಲಿ ಅನೇಕ ಮಾಹಿತಿಗಳು ಕೂಡ ಇಂಡತೆ ಇವರು ಕಾರ್ಯಕ್ರಮದಲ್ಲೂ ಕೂಡ ತಂತೆ ಇತರತೋಳು ಪಿರ್ಸತ್ತೋರು ಕೂಡ ನಂಗರೊಟ್ಟಿಗೆ ಇವರ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಿಕೆ ನಿಮಗೆ ಪಿರ್ಸನೊರ್ನೋ ಕಲ್ಬನೊರ್ನೋ ನಂದಿ. ಶ್ರೋತೃ ಮರೆ ಇದು ಇಂಡತ ಮೈಕಲ್ ಬಲಕ ಕಾರ್ಯಕ್ರಮತ್ತೋ ಬಿಸಿಯ ಮಾದಕ ವ್ಯಸನ ಮುಕ್ತ ಸಮಾಜ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟದ್ದು ನಂಗೆ ಮುಂಡಿಯ ಇದು ಇಂಡತ ಮೈಕಲ್ ಬಲಕ ಕಾರ್ಯಕ್ರಮ. ನೆಕ್ಸ್ಟ್ ಬೆಲ್ಲಿಯಾಸೆ ಪಿನರ್ ಬಿಸಿಯ ತೊಟ್ಟಿಗೆ ಖಂಡಿತಮಾಯಿಟ್ಟು ನಂಗಲ್ಲಿ ನಿಂಗಲು ಭೇಟಿ ಅತ್ತರ ತೋಲು ಕೇಟೋಣಿಕರು ಇದು ರೆಡಿ ಸಾರಂಗ್ 107.85 ಇದೆ.

0: നിക്കളിക്കുന്നുള്ള റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു കാര്യക്രമം നിക്കളിക്ക് മാത്രേക്കല മോക്കിഞ്ചി സൊൽമെലു ഇന്നത്തെ കാര്യക്രമം വിനയ കൃഷി ബെളകാരര സംഘ രജിസ്റ്റർ കൊൽനാടു മുൾക്കി അഞ്ചനെ പ്രണവ സൗഹാർദ്ദ സഹകാരി നിയമിത മംഗളൂരു ഉന്നത ആശ്രയട് ഇഞ്ചിപ്പ മുൾക്കി കൊൽനാടട് രാജ്യമട്ടദ ബൃഹത് കൃഷിമേള കൃഷി സെരി ഈ ലേസിഡ് കല്ലടുക്ക ശ്രീ വിട്ടൽ നായക് ബൊക്ക അർണ തണ്ടതക്കലു നടപ്പാത് കൊർണ ഗീത സാഹിത്യ സംഭ്രമ ഈ കാര്യക്രമദ അക്കേരിദ യജ്ഞ
1: അഞ്ചിത്തന കലെ ಅಂಚಿತನ ಕಲೆಯನ್ನು ನೆಕ್ಸ್ಟ್ ಜನರೇಷನ್ಗೆ ನಮ್ಮ ಅಂತೆ ತಾಕತ್ತದ ಕಲೆಯನ್ನು ಕಲ್ಪಾವಡ ತಂದೆ ಮನಸ್ಸು ಕೆರಳಿಸಾವನ ಪಿರ ಕಲೆಯನ್ನು ಕಲ್ಪಾದು ಇನಿ ಒಂತೆ ಮನೋಮಾಲಿನ್ಯಕ್ಕೆ ಕಾರಣ ಒಂದು ಹೆಂಚ ಯಕ್ಷಗಾನದ ಕಲೆ ಚಂಡೆಂಚಂಡಣ್ಣ

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കേണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

മാത്തേരിലെ വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്ന് അവിടെ പുള്ളിയായി ബുക്കണേ കോരികേലപ്പണത് ഏരകളെ കൊട്ടി ഞാൻ നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾ കേനുള്ള റേഡിയോ സാറൻ 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.

0: നിഖിൽക്കേനന്ദുള്ള റേഡിയോ സാരംഗ് 107.8 FM ഇന്നത്തെ തുളു കാര്യക്രമം നിഖിലേക്ക് മാത്രേക്കല മോക്കിതിഞ്ചി സൊൽമെലു ഇന്നത്തെ കാര്യക്രമട് വിനയ കൃഷി ബെളകാരര സംഘ രജിസ്റ്റർ കൊൽനാടു മുൾക്കി അഞ്ചനെ പ്രണവ സൗഹാർദ്ദ സഹകാരി നിയമിത മംഗളൂരു ഉന്നത ആശ്രയട് ഇഞ്ചിപ്പ മുൾക്കി കൊൽനാടട് രാജ്യമട്ടദ ബൃഹത് കൃഷിമേള കൃഷി സിരി ഈ ലേസിഡ് കല്ലടുക്ക ശ്രീ വിട്ടൽ നായക് ബൊക്ക അർണ തണ്ടതക്കലു നടപ്പാത് കൊർണ ഗീത സാഹിത്യ സംഭ്രമ ഈ കാര്യക്രമദ അക്കേരിദ യജ്ഞ
1: അഞ്ചിത്തന കലെ ಅಂಚಿತನ ಕಲೆನ ನೆಕ್ಸ್ಟ್ ಜನರೇಷನ್ ನಮ್ಮಂತೆ ತಾಕತ್ತದ ಕಲೆನ ಕಲ್ಪಾವಡ ತಂದೆ ಮನಸ್ಸು ಕೆರಳಿಸ ಅವನ ಪಿರ ಕಲೆನ ಕಲ್ಪಾದು ಇನಿ ಒಂತೆ ಮನೋಮಾಲಿನ್ಯಕ್ಕೆ ಕಾರಣ ಒಂದು ಎಂಚ ಯಕ್ಷಗಾನದ ಕಲೆ ಚಂಡೆಂಚಂಡಣ್ಣ.

0: പരീക്ഷ
1: മൽത്തത് പണ്ടിന് ആത്മാത്ത തുയരുന്നുണ്ട് ഇത് ബില പെട്ട ബൊക്ക കൊറലേ ഇതുവരെ പോതു തൂലെ ഇതുവരെ വര മുൽത്തിടുത്ത് പോലെ
0: സവാരി
1: അത് വരാത്ത് ഇത് മസ്ത് സവാരി മൽപ്പര ഉണ്ടു
0: നാനു
1: ഇരേ ഇത്തെ സുരു ബൊക്ക ഇരുന്ന സവാരി പരീക്ഷ
2: ಇದುವರೆಗೆ ಇತ್ತೀಚೆಗೆ ಬಜ್ಪೆ ಶನೈಶ್ವರ ದೇವಸ್ಥಾನದಲ್ಲಿ ನಡೆದ ಶ್ರೀ ಶನೇಶ್ವರ ಮಹಾತ್ಮೆ ವಿಕ್ರಮಾದಿತ್ಯ ಚರಿತ್ರೆ ತುಳು ತಾಳಮದ್ದಳೆಯ ಮೂರನೇ ಕಂತು ಕೇಳಿದಿರಿ. ಇನ್ನು ಮುಂದಿನ ಕಂತು ನಾಳಿನ ಯಕ್ಷಗಾನದ ಪ್ರಸಾರದಲ್ಲಿ. ಅಲ್ಲಿವರೆಗೂ ಕೇಳ್ತಾ ಇರಿ ರೇಡಿಯೋ ಸಾರಂಗ 107.8 FM. ಇದು ಬಣ್ಣ ಬಣ್ಣದ ಬದುಕು.
3: ರೇಡಿಯೋ ಸಾರಂಗ್ 107.8 FM ಎಂದೂ ಮರೆಯದ ಹಾಡು.

അമ്മാത്തേരിലെ വൺ പേര് കോരികേലത്തിന്റെ പുള്ളിയാണ്. നാണ്ട പുള്ളിയായി ബൊക്കണേ കോരികേലപ്പുന്നു ആണത് ഏരകളെ കൊട്ടി ധ്യാനിക്കള സുന്ദര റേ മന്ദാറ നിക്കിൾ കേനൊന്നുള്ള റേഡിയോ സാറങ് 107.8 FM റംഗ് റംഗ് ദ പതുക്കെ.